സേവകനം കോ സേവകനോ സുഖദീയോ സത്രണ കോ ബാലമോ ബാധകീയോ കട്ടുകട്ടുകേ അന്തര കീ ജാനത്ത് പലേ പുരേ കീ പീർപശാനത്ത് ചീട്ടി തേ കുഞ്ചരയാസ്തുല്ല സപർ കൃപാദിഷ്ട കരഭുല്ല സന്തം ദുഃഖപായേ തേ ദുഃഖീ സുഖപായേ സാധന കേ സുഖീ ഏക ഏകീ പീർപശന്ന കട്ടുകട്ട് കേ ബട്ട് ബട്ട് കീ ജാന ജബുദ കരക കരാ കരതാര പ്രജാ

സർവലായക് സർവകായക് സർവകോപ്രതപാര സർവഗന്ത സർവന്ത സർവദയാനുഭേക് സർവശാസ്ത്രനാജാനി ജയരൂപരംഗ രേഖ പരംവേദ പുരാണ ജാക്കേ രേത് പാഹത്തനേത്ത് കൂട് സിമൃത് പുരാൺ ശാസ്ത്രണ ആവൈവചെത്ത് മധുഭാര ഷന്ത് ത്വപ്രസാദ് ഗുൻഗൻ ഉദാര മെഹമ അപാര ആസൻ അപങ്കുപ്മ അനങ്ങൻ ഭവപ്രകാശ് നിസ്തൻ അനാസ് ആജാന ബാഹ ഷാഹാൻ ഷാഹ് രാജാൻ രാജ് പഹനാൻ പഹന്ദേ ബാന്ദേ ഉപ്മ മഹാൻ ഇന്ദ്രാൻ ഇന്ദ്രബാലാൻ ബാരങ്കാരങ്കാലാൻ കാലഅനഭൂത അപ അപങ്കത്മിത പാര ഗുൻഗൻ ഉദാര മുൻഗൻ പ്രണാം നിർഭേദ അഖണ്ഡ് ആലസ്യകർമ്മ ആദൃശ്യധർമ്മ സർവാപർണാഢ്യ അണ്ടണ്ഡ ബാഢ്യ ചാചരി ഷന്ത് ത്വപ്രസാദ് ഗോവിന്ദേ മുക്കന്ദേ ഉദാരേ അപാരേ ഹരിയങ്കരേ നൃണാമേ അകാമേ ഭുജംഗ പ്രിയാദ് ഷന്ത് ചതുർചക്ര കർത്ത ചതുർചക്ര ഹർത്ത ചതുർചക്ര ദാന്നേ ചതുർചക്ര ജാന്നേ ചതുർചക്ര വർത്തി ചതുർചക്ര പർത്തി ചതുർചക്ര പാലേ ചതുർചക്ര കാലേ ചതുർചക്ര പാസേ ചതുർചക്ര വാസേ ചതുർചക്ര മാനേ ചതുർചക്ര ദാനേ ചാചരി ഷന്ത് ന സത്ര ന മിത്ര ന പരമം ന പിത്ര ന കർമ്മം ന കാഹേ അജന്മം അജാഹേ ന ചിത്ര ന മിത്ര പരേഹ പവിത്ര പ്രതിസ അധിസ അദൃശ അഗ്രസ ഭഗവതി ഷന്ത് ത്വപ്രസാദ് കഥത്തെ കെ ആ ഛുജ് ദേശ കെ ആ ഭിജ പേശ കെ ആ ഗഞ്ച് കർമ്മ കെ ആ പഞ്ച് പരമ കെ ആ ഭിജ ലോകെ കെ ആദ്സോ കെ അവധൂത് വർണ്ണേ കെ വിഭൂത് കർണേ കെ രാജം പ്രഭാഹേ കെ ധർമ്മം തുജാഹേ കെ ആശോക് വർണ്ണേ കെ സർവ അപർണേ കെ ജഗതം കൃതി ഹേ കെ ശത്രം ക്ഷത്രിയ കെ ബ്രഹ്മം സ്വരൂപേ കെ അനുഭവ അനുപായ കെ ആദ് അധേവ കെ ആബ് അപേവ കെ ചിത്രംഗ ബിഹീന കെ ഏക അധീന കെ റോസി രജാക രഹിമേ രേ ഹാക്കായ കെ പാഗ ബേബ കെ ഗൈബുൽ ഗൈബ കെ അഫുൽ ഗുനാഹ കെ ഷാഹാന ഷാഹ കെ കാരണ കുനന്ദ കെ റോജി ദഹന്ദ കെ രാജ കരഹീമ കെ കർമ്മം കരീമ കെ സർവം കലിഹ കെ സർവം ദലിഹ കെ സർവത്ര ബാന കെ സർവത്ര ദാന കെ സർവത്ര ഗൗണ കെ സർവത്ര പൗണ കെ സർവത്ര ദേശ കെ സർവത്ര പേശ